0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി സവിത നരസിംഹൻ അവതരിപ്പിക്കുന്ന സംഗീത കചേരികൾക്കാം. ശ്രീ ആർ ശിവകുമാർ വയലിൻ, ശ്രീ ആർ ശങ്കരനാരായണൻ മൃദംഗം, ശ്രീ എൻ ജി രമാകാന്ത് മുഖർശംഖ്. ആദ്യം ചിത്തരഞ്ജിനി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച നാദ തനുമനുഷ്യം എന്ന കൃതികൾക്കാം ആദ്യ താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Vocal Recital by Srimati Savitha Narasimhan. She is accompanied on the violin by Shri R. Shivakumar, on the mridangam by Shri R. Shankaranarayanan, and on the morsing by Shri N. G. Ramakant. She begins a Carnatic classical vocal recital with a composition of Saint Thyagaraja, Nada Tanu Manisham, in the rag Chittaranjani, set to Adithal.

0: അടുത്തതായി ഹമീർ കല്യാണി രാഗത്തിൽ സുബരായ ശാസ്ത്രികൾ രചിച്ച വെങ്കടശൈല വിഹാര എന്ന കൃതി കേൾക്കാം ആദ്യതാളം.
1: Continuing her Carnatic classical vocal recital, she will now present a composition of Subbaraya Shastri, Venkata Shaila Vihara, in the rag Hamir Kalyani set to Adithal.

0: ഇനി നാസികാഭൂഷണി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച മാരവൈരി രമണി എന്ന കൃതി കേൾക്കാം രൂപകതാളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മാരവൈരി രമണി. ഇൻ ദ രാഗ് നാസികാഭൂഷണി സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി സവിത നരസിംഹൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ ആർ ശിവകുമാർ വയലിൻ, ശ്രീ ആർ ശങ്കരനാരായണൻ മൃദംഗം, ശ്രീ എൻ ജി രമാകാന്ത് മുഖർശംഖ്. ഇനി ധന്യാസിരാഗത്തിൽ മയൂരനാഥം എന്ന കൃതികൾക്ക് മിശ്രചാപ്പ് താളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Srimati Savita Narasimhan. She is accompanied on the violin by Sri R. Shivakumar, on the mridangam by Sri R. Shankaranarayanan, and on the morsing by Sri N. G. Ramakant. Listen to a composition of Muthuswami Dikshidhar, Mayuranadham, in the rag Dhanyasi, set to Mishra Chaputal.

0: അവസാനമായി ബിഹാഗ് രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരമൈന എന്നാരംഭിക്കുന്ന കൃതികൾക്കാം രൂപകതാളം.
1: ശ്രീമതി സവിത നരസിംഹൻ കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ സാരമൈന ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു രൂപകത.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി സവിത നരസിംഹൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ ആർ ശിവകുമാർ വയലിൻ, ശ്രീ ആർ ശങ്കരനാരായണൻ മൃദംഗം, ശ്രീ എൻ ജി രമാകാന്ത് മുഖർശങ്ക്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ by Srimati Savita Narasimhan. Accompanying artists were Shri R. Shivakumar on the violin, Shri R. Shankaranarayanan on the mridangam, and Shri N. G. Ramakant on the morsing. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എ സരസ്വതി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ശ്രീ അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, ശ്രീ ആറ്റിങ്ങൽ എം ആർ മധു ഖടം. ആദ്യം സാവേരി രാഗത്തിൽ ആദ്യ താളവർണം കേൾക്കാം.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Vocal Recital by Srimati A. Saraswati. She is accompanied on the violin by Shri Muttara B. N. Ravindran. On the mridangam by Shri Adoor M. V. Narayanan Kutty. And on the ghatam by Shri Aattingal M. R. Madhu. She begins a Carnatic Classical Vocal Recital with a varnam in the rag Saveri set to Adithal.
3: Sir.

0: ഇനി നാട്ടരാഗത്തിൽ നിന്നെ ഭജന എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: Continuing her Carnatic classical vocal recital, she will now present a composition of Saint Thyagaraja, Ninne Bhajana, in the rag Nata, set to Adithal.

0: അടുത്തതായി ശ്രീരഞ്ജിനി രാഗത്തിൽ ഭുവിനിദാസുടനെ എന്ന കൃതികൾക്കാം ആദ്യ താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഭുവിനി ദാസുടനെ. ഇൻ ദ രാഗ് ശ്രീരഞ്ജിനി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി എ സരസ്വതി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ശ്രീ അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, ശ്രീ ആറ്റിങ്ങൽ എം ആർ മധു ഖടം. ഇനി സിംഹേന്ദ്ര മധ്യമം രാഗത്തിൽ നിന്നെ നമ്മിതിനയ്യ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം, മൈസൂർ വാസുദേവാചാർ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Srimati A. Saraswati. She is accompanied on the violin by Shri Muttara B. N. Ravindran, on the mridangam by Shri Adur M. V. Narayanan Kutty, and on the ghatam by Shri Attingal M. R. Madhu. Next is a composition of മൈസൂർ വാസുദേവാചാർ, നിന്നെ നമ്മിതിനയ്യ. ഇൻ ദ രാഗ് സിംഹേന്ദ്ര മധ്യമം, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എ സരസ്വതി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ശ്രീ അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, ശ്രീ ആറ്റിങ്ങൽ എം ആർ മധു ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം, രാഗം 24/7 DTH, ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി എ സരസ്വതി. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ ഓൺ ദ വയലിൻ, ശ്രീ അടൂർ എം വി നാരായണൻകുട്ടി ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ ആറ്റിങ്ങൽ എം ആർ മധു ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം, ഫൊരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ NP രാമസ്വാമിയുടെ സംഗീത കച്ചേരി കേൾക്കാം. CS അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർ ശംഖ്. Now we bring you a vocal recital by NP രാമസ്വാമി. He is accompanied by CS അനുരൂപ് on violin, K ജയകൃഷ്ണൻ on മൃദംഗം and പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് on മോർസിംഗ്. ആദ്യം കാമ്പൂജി രാഗത്തിൽ വർണ്ണം. ആദിതാളം സ്വന്തം കൃതി. എൻ പി രാമസ്വാമി സ്റ്റാർട്സ് ഹിസ് കൺസേർട്ട് വിത്ത് എ വർണ ഇൻ കാമ്പൂജി ഓൺ കോമ്പോസിഷൻ സെറ്റു ആദിതാള.

ശ്രീ പാർവതി പരമേശ്വരം പൗളിരാഗം ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ രാഗ പൗളി ശ്രീ പാർവതി പരമേശ്വരം സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

സത്ഭക്തിയോ ആനന്ദഭൈരവിരാഗം രൂപകതാളം പൂച്ചി ശ്രീനിവാസ് അയ്യങ്കാർ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ ആനന്ദഭൈരവി സെറ്റ് ടു രൂപകതാള കമ്പോസ്ഡ് ബൈ പൂച്ചി ശ്രീനിവാസ് അയ്യങ്കാർ. സത്ഭക്തിയോ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർഷൻ. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എൻ പി രാമസ്വാമി. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്. വിനായകുനി മധ്യമാവതി രാഗം, ആദിതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഇസ് ഇൻ രാഗ മധ്യമാവതി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. വിനായകുനി.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എൻ പി രാമസ്വാമി. ഹി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel Anytime Indian Music.